കൂടി അറ്റക്കൂടി അറ്റക്കൂടി ചാക്കൂ തലവാറിയ ചൊറിയാ കൂടി അതി ഗവൺമെന്റ് കർദി നമസ്തേ ബ്രോണ്ട് ലട്ടി നത്തെ ചിടിയാ ഹായ് കൂടി നല്ല കൂടി മജ മജ ലല്ല കൂടി സോൾട്ടി സ്പൈസി തേൻ മിടിയാ